ശ്വാസാ സാങ്ങനെ ഭായ് തിനാധികമായി ഇതാ ധ്യാൻ തർക്കെ ബലോ ജേ പഞ്ചാ തഖ്ത സർവാത് ഗുരുദ്വാരയാ ദാ ധ്യാൻ തർക്കേ ബലോ ജേ പ്രഥമേ സർവത് ഖാലസാ ജീ കീ അർദാസ ഹൈ ജീ

നമാസ്തമങ് അകാലേ നമാസ്തമങ് കൃപാലേ നമസ്തങ് അരുപ്പേ നമസ്തങ് അനുപേ നമസ്തങ് അപേഖേ നമസ്തങ് അലേഖേ നമസ്തങ് കാഹേ നമസ്തങ് ജാഹേ നമസ്തങ് ഗഞ്ജേ നമസ്തങ് പഞ്ചേ നമസ്തങ് നാമേ നമസ്തങ് ഠാമേ നമസ്തങ് കർമ്മങ് നമസ്തങ് തർമ്മങ് നമസ്തങ് നാമങ് നമസ്തങ് താമങ് നമസ്തങ്ങ ജീതേ നമസ്തങ്ങ ഭീത്തേ നമസ്തങ്ങ ബാഹേ നമസ്തങ്ങ ടാഹേ നമസ്തങ്ങ നീലേ നമസ്തങ്ങ രാധേ നമസ്തങ്ങ ഷേദേ നമസ്തങ്ങ ഗാധേ നമസ്തങ്ങ ഗഞ്ജേ നമസ്തങ്ങ പഞ്ചേ നമസ്തങ്ങ ഉദാരേ നമസ്തങ്ങ പാരേ നമസ്തങ്ങ സുവേഖ നമസ്തങ്ങ നേഖ നമസ്തങ്ങ ഭൂതേ നമസ്തങ്ങ ജുപേ നമസ്തന്ദ്ര കർമ്മേ നമസ്തന്ദ്ര പരമേ നമസ്തന്ദ്ര ദേശേ നമസ്തന്ദ്ര പേശേ നമസ്തന്ദ്ര നാമേ നമസ്തന്ദ്ര കാമേ നമസ്തന്ദ്ര താത്തേ നമസ്തന്ദ്ര കാത്തേ നമസ്തന്ദ്ര ദൂതേ നമസ്തങ്ങ ഭൂതേ നമസ്തങ്ങ ലോകേ നമസ്തങ്ങ ശോകേ നമസ്തന്ദ്ര താപേ നമസ്തങ്ങ താപേ നമസ്തന്ദ്ര മാനേ നമസ്തങ്ങ നിദാനേ നമസ്തങ്ങ അഗാഹേ നമസ്തങ്ങ ബാഹേ നമസ്തന്ദ്ര വർഗേ നമസ്തങ്ങ സർഗേ നമസ്തങ്ങ പ്രഭോഗേ നമസ്തങ്ങ സുജോഗേ നമസ്തങ്ങ രംഗേ നമസ്തങ്ങ പങ്കേ നമസ്തങ്ങ ഗമ്മേ നമസ്ത സരംഭേ നമസ്തങ്ങ ജലാശ്രേ നമസ്തന്ദ്ര ആശ്രേ നമസ്തങ്ങ ജാത്തേ നമസ്തങ്ങ പാത്തേ നമസ്തങ്ങ അമജ്ബേ നമസ്ത അജ്ബേ ആദേശങ്ങ ദേശേ നമസ്തങ്ങ പേശേ നമസ്തന്ദ്ര താമേ നമസ്തന്ദ്ര ബാമേ നമോ സർവ കാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപ്യ നമോ സർവതാപ്യ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തദേവേ നമസ്തംഗ ഭേവാ നമസ്തംഗ ജനമേ നമസ്തംഗ സുബനമേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവരംഗേ നമോ സർവപംഗേ നമോ കാലകാലേ നമസ്തസ്ദ്യാലേ നമസ്തംഗ ഭർണേ നമസ്തംഗ ഭർണേ നമസ്തംഗ ജരാരംഗ നമസ്തംഗ കൃതാരംഗ നമോ സർവതന്ദേ നമസ്തദ്ബന്ദേ നമസ്തന്ദ്ര സാഖേ നമസ്തന്ദ്ര ബാഖേ നമസ്തംഗ രഹീമേ നമസ്തംഗ കരീമേ നമസ്തംഗ അനന്തേ നമസ്തംഗ ഹന്തേ നമസ്തസ്തരാഗേ നമസ്തങ്ങ സുവാഗേ നമോ സർവസോഖങ് നമോ സർവപോഖങ് നമോ സർവകർത്താ നമോ സർവഹർത്താ നമോ ജോഗജോഗേ നമോ ഭോഗഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരീ ശാന്ത ത്വപ്രസാദ അരൂപ അനൂപ അജൂഹ പൂഹ ലേഖ പേഖ നാമ കാമ തേഹ പേഹ അജീത പീത ത്രമാന നദാന ത്രിവർഗ സർഗ നീല അനാദ അജേഹ അജാദ അജന്മ അവർണ ഭൂത അപർണ അഗാഞ്ച അപഞ്ച ചൂജ അചാഞ്ച അമീക ഫീക അതന്ത അബന്ത നൃഭൂജ സൂജ അകാല അജാല അലാഹ അജാഹ അനന്ത മഹന്ത അലീക നൃശ്രീക നൃണമ അസമ അഗമ അജമ അഭൂത അലു അഭൂത അഭൂത് അഭൂത തു അശൂത അലോക അശോക കർമ്മ പരമ ജീത പീത അബാഹ അഗാഹ അമാന നുദാന അനേക ഏക ഭുജംഗ പ്രയാദ ശാന്ത നമോ സർവാനേ സമസ്തി നിദാനേ നമോ ദേവദേവേ അപേക്ഷീ അപേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗൗണേ നമോ സർവപൗണേ അനങ്കീയനാഥേന്ദ്ര സംഗീ പരമാത്തേ നമോ ഭാന ഭാനേ നമോ മാന മാന നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാന ഭാന നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നിർത്ത നിർത്തേ നമോ നാഥനാഥേ നമോ ഭാന ഭാന നമോ ബാദ ബാധേ അനങ്കീയ രാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീ പരമാത്തേ സമസ്തി ഭൂതേ കലങ്കം വിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജ സ്വം പരം രൂപേ നമോ ജോഗ ജോഗേ സ്വം പരം സിദ്ധേ നമോ രാജരാജേ സ്വം പരം വൃദ്ധേ നമോ ശസ്ത്രപാന നമോ അശ്വരമാന നമോ പരം ജ്ഞാത നമോ ലോകമാത അപേക്ഷീയ പരമീയ ഭോഗീ ഭുക്തേ നമോ ജോഗ ജോഗേ സ്വരം പരം ജുഗത്തെ നമോ നിത്യനാരായണേ ക്രൂരകർമ്മേ നമോ പ്രേത അപ്രേത ദേവസ്വധർമ്മേ നമോ രോഗഹർത്ത നമോ രാഗരൂപേ നമോ ശാഹശാഹം നമോ ഭൂ ഭൂപേ നമോ ദാന ദാന നമോ മാന മാന നമോ രോഗരോഗേ നമോ സംസനാനെ നമോ മന്ത്രമന്ത്രം നമോ ജന്ത്രജന്ത്രം നമോ ഇഷ്ടം നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സദം സർവം പ്രണാസി അനുപേ രൂപേ സമസ്ത നിവാസി സദാ സിദ്ധതാ ബദ്ധതാ ബൃഹത്കർത്ത അതോ ഉർദർദം അഗം ഓഘർത്ത പ്രങ് പ്രങ് പരമേശ്വരം പ്രോഷപാലം സദാ സർവദാ സിദ്ധാതാ ദയാലം അഷേദ്ധി അപേദ്ധി അനാമം അകാമം സമസ്തോ പരാജി സമസ്തസ്താമം തീരാ ജോര ചാചുരി ഷന്ത് ജലേഹ തലേഹ പീത പേഹ പ്രഭൂഹ അജുഹ ദേശ പേശ ഭുജംഗ പ്രയാ ഷന്ത് അഗാധേ അബാധേ അനന്ദി സുരഭേ നമോ സർമാനേ സമസ്തി നിദാനേ നമാസ്തമങ് നൃണാഥേ നമാസ്തമങ് പരമാതേ നമാസ്തമങ് അഗഞ്ജേ നമാസ്തമങ് അപഞ്ജേ നമാസ്തമങ് അകാലേ നമാസ്തമങ് അപാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാജേ നമോ സാഹേ നമോ മാഹ മാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത് പ്രീതേ നമോ രോഖരോഖേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശം നമോ സർവകൃശം നമോ സർവരംഗേതൃഭംഗീയ രംഗേ നമോ ജീവ ജീവം നമോ ബീജ ബിജേ അഖിജേ ബിജേ സമസം പ്രസിജേ കൃപാലം സ്വരൂപേ കുക്രമം പ്രണാസി സദാ സർവദാ ഹൃദ്ധ സിദ്ധം നിവാസി ചർപ്പട ശാന്ത ത്വപ്രസാദ് അമൃത് കർമ്മേ അമൃത് അമൃത് കർമ്മേ അമൃത് തർമ്മേ അഖാല ജോഗയാ ചാല ഭോഗയാ ചാല രാജയാ ടാല സാജേ അഖാല തർമ്മങ്ങളാ കർമ്മം സർവം ദാതാ സർവം ഗ്യാതാ സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം തരാനം
ਸਰਵੰਗ ਭੁਗਤਾ ਸਰਵੰਗ ਜੁਗਤਾ ਸਰਵੰਗ ਦੇਵੰਗ ਸਰਵੰ ਭੇਵੰਗ ਸਰਵੰ ਕਾਲੇ ਸਰਵੰਗ ਪਾਲੇ ਰਵਾਲ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ ਆਦਿ ਰੂਪਨਾਦ ਮੂਰਤ ਅਜੋਨ ਪੁਰਖ ਪਾਰ ਸਰਮਾਨ ਤਰਮਾਨ ਦੇਵ ਭੇਵਾਦ ਉਧਾਰ ਸਰਪਾਲਕ ਸਰਬਕਾਲਕ ਸਰਬ ਗੋਪਨ ਕਾਲ ਜਤਰ ਤਤ ਬਿਰਾਜੀ ਅਵਧੂਤ ਰੁਬਰੇ ਸਾਲ ਨਾਮ ਠਾਮਨਾ ਜਾਤ ਜਾਕਰ ਉਬਰੰਗ ਨਾ ਰੇਖ ਆਦਿ ਪੁਰਖ ਉਦਾਰ ਮੂਰਤ ਅਜੋਨ ਆਦਿ ਅਸੇਖ ਦੇਸ ਔਰ ਨਾ ਭੇਸ ਜਾਕਰ ਉਪਰੇਖ ਨਾ ਰਾਗ ਜਤਰ ਤਤਰ ਦਿਸਾ ਵਿਸਾ ਹੋਏ ਫੈਲਿਓ ਅਨੁਰਾਗ ਨਾਮ ਕਾਮ ਵਿਹੀਨ ਪੇਖ ਧਾਮੂ ਨਹਿ ਜਾਏ ਸਰਮਾਨ ਸਰਬਤਰ ਮਾਨਸ ਦੈ ਮਾਨ ਤਾਹੇ ਏਕ ਮੂਰਤ ਅਨੇਕ ਦਰਸ਼ਨ।

ഗർഭഗഞ്ജൻ സർവജനാദൃപസൂത അംഗീന പങ്കനാഥമേകുപൃഖപാര് സർവലായ സർവകായ സർവഗോപുരതപാര് സർവഗന്താ സർവന്താ സർവതേനപേഖ സർവശാസ്ത്രനാ ജാനിജ രൂപുരംഗ അറേഖ പരം വേദ പുരാണേത്ത് കോട്ട് സിമൃത് പുരാൺ ശാസ്ത്രണ ആവഹി ബഹുചേത്ത മദബാഹര ശാന്ത ത്വപ്രസാദ് ഗുൻഗൻ ഉദാര മെഹമ അപാർ ആസന അപങ് ഉപമ അപാർ ആസന അപങ് ഉപമ

അമൃതേശ്വര പരമേശ്വര കർത്താ കർത്താമൃത അമൃതാജ്വാ കർത്താമൃത അമൃതായക ഖൽഗായക വിശ്വംബര കരുണാലയനായക സർപ്പായക പഞ്ജന അർഗഞ്ജന രപതാപന ജപ ജാപന അഖിലകൃത സർവാകൃത കർത്താ കര ഹർത്ത ഹര പരമാത്മ സർവാത്മ ആത്മവാസേ ജാസകേ ജാസ ഭുജംഗ പ്രയാത് ഛന്ദ് നമോ സൂര്യ സൂര്യേ നമോ ചന്ദ്രചന്ദ്രേ നമോ രാജരാജ നമോ ഇന്ദ്ര ഇന്ദ്രേ നമോ അന്ധകാര നമോ തേ തേജ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജേ നമോ രാസം താംസം സാധുപം പരം തത്തംഗ തത്തംഗ സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാൻ ജ്ഞാനേ നമോ മന്ത്ര നമന്ത അന്ത്യാന് നമോ ജുദ്ധുദ്ധേ നമോ ജ്ഞാൻ ജ്ഞാന നമോ പൂജ പൂജേ നമോ പാന പാന നമോ കലഹേ കർത്ത നമോ സാധുപേ നമോ ഇന്ദ്ര ഇന്ദ്രേ അലാദംഗ് വിഭൂത്തെ കലങ്കാരൂപേ അലങ്കാര അലങ്കേ നമോ ആസാസ്യ നമോ ബാങ്ക ബങ്കേ അപംഗിസ്വരൂപേനംഗീ രാമേത്ര ഭംഗീതര കാലേ അനംഗീയ കാമേ ഏക ശ്രീ ശാന്ത അജായ അലായ അപയ അഭയ അപൂ അജു അനാസ അഗാസ് അഗാഞ്ച അപാഞ്ച അലാഖ അപാഖ അകാൽ ദയാൽ അലേഖ അപേഖ അനാമ അകാമ അഗാഹ അട അനാഥേ പരമാത്തെ അജോനി അമോനി നരാഗേ നരംഗേ നൂപ്യ നരേഖ അകർമ്മങ് അപരമംഗ അഗഞ്ജേ ലേഖേ ഭുജംഗ പ്രയാത് ഛന്ദ് നമസ്വൽ പ്രണാമേ സമസ്വൽ പ്രണാശയ ഗഞ്ജുൽ അനാമേ സമസ്വൽ നിവാസേന്ദ്ര കാമംഗ വിഭൂത്തെ സമസ്വൽ സ്വരൂപേ കുകരമംഗ പ്രണാശി സുതരംഗ വിഭൂത്തെ സദാ സച്ചിദാനന്ദ സതരംഗ പ്രണാശി കരീമൽ കുനിന്ദ സമസ്വൽ നിവാസി അജായ വിഭൂത്തെ ഗജായവ ഗനിമേ ഹരിയം കരിം കരീമൽ ഹിമേ ചതുർചക്രവർത്തി ചതുർചക്ര ഭുക്തെ സ്വയം ഭവസുഭം സർവദാ സർവജുഗുത്തെ ദുഗാലംഗ പ്രണാശി ദയാലംഗ സ്വരൂപേ സദാ അംഗസംഗേ അഭംഗംഗ വിഭൂത്തെ ചതുർചക്രവർത്തി ചതു